පුළුවන්නම් කොච්චර හොඳද කියලා මං විශ්වාස කරනවා. ඔබත් එලෙසම විශ්වාස කරනවා ඇති. ඔබට මට කොයි කාටත් හීන තියෙනවා. ඒ හීන හැබෑ වුණ දාට තමයි සාර්ථකත්වය මතුවෙන්නේ. සාර්ථක මිනිහෙක්, සාර්ථක චරිතයක්, සාර්ථක ජීවිතයක් ගත කරන්න අපි අදිටන් කරගන්නට ඕන. අන්න ඒ නිසාම තමයි දිමුතු රේඩියෝ අපි ඔබත් එක්ක මෙහෙම ළඟින් රැඳී ඉන්නේ. നിരതുരുവും റെഡിൻ അപിത്തേക്ക് സാർത്ഥക ജീവിതത്തേക്ക് മക കിയാണം അപ്പി അപ്പി ദിമുതു റേഡിയോ ഈ മംഗള ഉത്സവ എത്തലു ഓനേമ ഉത്സവ അവസ്ഥാവക് സന്ദഹ ഒബട അവശ്യ ശബ്ദ വികാശന പദ്ധതി കൊലിയട ലബാ ഗനീമിട്ട് വിമസന്ന അധ്യക്ഷക പിയതുമാ ദിമുതു പദനമ പമ്പല കഥാ കരന്ന ദുരകഥനാങ്ക 077 32 65 133 0.71 83

0: അപവിശ്വാസകരന അഭിരഹസ്യപ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമു. ഒബ ഹമുവേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഉപകേ ശുദ്ധ ഉത്സഭാവ് സീക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത് മേനവ് അപ്പസ്യാലന്ത് ദയനുക്കം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാക്കിരിമട്ടത് ഉപകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപകേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമു
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉതാനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉന്നാസ്യഗേ മരണയ തുത്താനയ സീപത് കർമിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാന തപയൊബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട അപസുദുസാൻ വശ്യൻ സൽക്കീമഗന അപയൊബട തുതിപുദമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപസമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലെസ് അപി അവനത്വ ആയ്ത സിറ്റിമു സ്വാമിനി മുല്ലുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉത്സഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസദ സമഗേം സ്വഭാവദയഗുണേൻ പെരുപുൻ വന്നട്ട സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപഗേ സഹോദര സഹോദരിയന്ദ ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തബമിനസ്നുവാൻ കുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെതട ഉൻ ഖന്ദവാഗത മാനവ അപ സ്യാലന്ട ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ദ ഭാഗ്യവത് അപോസ്തുല വരുന്ദ എക് എക് കാലയൻഹി ഒബഗേ കമത്തേറ്റു കല സീല ശുദ്ധവന്തയിന്ദ സമഗ അപതി സദാ ജീവനേട് സഹഭാഗി വീമട സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരീമട ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുന് മഹാൻസി മകിൻ അപട വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

ജീസുതുമാർത്തമായി പ്രേമേ പരമാദർശ. ലുനു ആഹാരെ രസഗന്മനിസേ ദീവി വൈവി. ഓ എന്ന ദസത് വിസിരി സിറ്റിന് ആദരേൻ പിരുനു ഉപേഹക്കിയാവ് മുഹുകരാന്ന് അപ്പം സമഗിക്വാന്ന് ആദരേ ബെദാന്നട്ട് മേ ദിമുത് റേഡിയോ ആയി.

0: ദുനുമെനത്
1: മിന്ന ദേവാജ ബാലകയാണു മിന്നലുവെ പൗഹറിന് തനൻ മഹൻസേ മിന്ന പശുതവില്ലക് തുലിൻ സ്വാമിൻ മഹൻസെ വചനെ മെനൈകർമിൻ ഫലതരന്നട്ട് അപ്പട്ട് അത് ദിവസേ കെന്തവീമാ ദാനേക്കല സ്വാമിൻ മഹൻസേ ഉൻവാൻസെ ഭോജനെ വലന്ത ഏൻ ശക്തിമത്വി സബേ കിതുനു ശ്രാവകേന് ലെസ ജീവത്വാന്നോ സബവിന്മ ഭാഗ്യവാന്തയോയ
0: സ്വാമിനി ഒബ വഹൻസേ മാഗേ നിവസര വരിന്നട്ട് മം സുദുസ്സേക് നവേമി ഹേ വചന പവനക് വദാല മെനവ് എവിട മാഗേ ആത്മയ സ്വവന്നേയ
1: സുനാൻസേ ശ്രീ സർവേ ഹൻശ്രീ പ്രിയ സദാ ജീവിത ദാക്ഷ
2: ആത്മീക ആകാരേ ദിവ്യ സപ്രസാദ വഹൻസേ ലബാ ഗനിമേ ആജ്ഞാവ് സപ്രസാദേ വെര സിടിന ജീവമാന ജേസു സമിതുനി මේ මොහොතේ සක්‍රමේන්තු ආකාරයෙන් ඔබ වහන්සේව ලබා ගන්නට නොහැකි බැවින් ආත්මික ආකාරයෙන් ඔබ වහන්සේව ලබා ගන්නට බොහෝසේ ආශා වෙමි. ජේසුස් සමිඳුනි මාගේ හෘදයට වඩිනවා සොඳේ. ආමෙන්.